ഇറങ്ങി വച്ചിയൻ ചെങ്ങപ്പാറച്ചിയൻ വച്ചിനി ഗിബീറുലോ ഇകുമി കുൻഗിയുമോ മെച്ചിമി മറാജ് എന്തോ കരികി ബെക്കി യുഗ് മെച്ചി മുക്കി മറാജ് യുഗി ബെബി ചുപ്പേ കക്കാരെ ഡോം